0: Abdul kana Karoli mwendia wa ice cream. Kana kiboy.
1: Yes, egeke ni kiboy, nikio geke. Nikio iguaga. Aya ukwenda kwira mundu ucio urakuigua na hau jate. Ndugeithia ndu eri atatu.
0: Andu eri no ngeithirie mahuka enzangu. Na twina ohaha.
1: Na ukianire hanini.
0: Na twina ohaha. Na ngeithie Mr. Kemani tondu niwe ufundithitie wira ucio uraigua wa ice cream. Na ngeithie andu ange a mucii ta Sultani au.
1: Yes.
0: No rä u atä rä rä wä ra tha ici wä thä tondå wa wetha na kä na kä nä kä orona tha ici ndirä wä ra koguo ndå kanyo nä å guo atä uge ndä rä oro å guo mt
1: akä rä wanjä ra mt nda kana må huko
0: ä nda
1: ä yo nä tå gå thondeka ä yo nä ya naihenya to kwä na kamåcere gå kå na nä ndä renda njikare ngä ririkanagia andå arä a mokä te haha atä må cere kiro må gwanja å rä a picå ri harä a handå wa ngiri igĩrĩ na bote å renderio ciringi ngiri ĩmwe koguo acäba kä tä ngiri ikå mi ngiri ĩmwe na bote sawa kandengä na ihenya na no wega ningä njuge nä tå raheana ngobia nagä ra å cio ngobia karia bags ena t-shirt na prons harä a wathiä kå gå ra maguta ma å kama harä a marä a ma 50 ml nä å korwo å kenderio ciringi thate handå ha bote 90 ml 50 handå ha 70 200 ml igana
2: No wende gå tuä ka a certified caregiver å ka Jordan College of Technology Thika å thomithio kothi nä ataramu thä inä wa certified caregiver ä no nä kothi highly marketable na nä kothi gå gå teithia kuona mawä ra Kenya na nja wa Kenya å kä rä kia kothi ä no nä gå korwo na skills cia kå rombo ya andå arwaru o ndå mwe na andå akå na no wä ke home based caregiver inpatient care na clinical assistance twä na rabu cia kä rä u iria nä fully equipped na nä tå rä na ngwatanä na thibitarä ciothe nene nä å ndå wa clinical rotations na attachments twä na intake nene ärathiä na mbere tå hå rä re thimå 0723-111-999 kana oke campus ito jerona ya kisasa Jordan Towers Thika Town Jordan College of Technology Thika the best technical and medical institution in Kenya
3: soko muroa ingia ndani ya soko
4: itago John Murithi Njiguna mita itola rea mwihoko ni kwa jikaraga thutha wa gå thikä rä ria kameme kwä må thenya wa Saturday nä ndathikä rä rire maninyarä rå cinä ngä igua akiuga må ndå ahinya *292# wä ingä re thä inä wa soko murwa nä ndoire kinya rä a wä tä kio na ngä ingä ra ngä hinya *292 gä twa tv ä kä renga ciringi 59 reke njuge niä ndä må ndå må kenu må no ndä rahotete gå korwo ngä gå raga tv no rä u kä ra ndathimire na ga tv kerå tenaga karakorwo nä ga smart tv onawe wä hau må cio thä kä rä ria kameme oä kinya rä a wä tä kio hinya kä rä a å renda å select
5: onawe rä u no wä igå rä re tv njerå cua ä rä a wä riragirie thä inä wa soko murwa nä å hothå hinya *292# å cagå re kä rä a å kwenda thä inä wa thoko ya soko murwa å coke wä kä re pini yaku soko murwa
6: Wĩ mwega mũthikĩrĩria njĩtagwo Terry Maina kuma Dhahabu Land Limited we wĩriragĩria kũinvest mwena wa Malindi Dhahabu Land Limited nĩ tũkũreheire ndeto ya mwanya tũrĩ na Amani Ridge Estate mũgũnda mwega wĩna red soil ũngĩaka mũciĩ hostels ona kana wĩke ũrĩmi ũrĩ ndagĩka nini mũno kuma Malindi Town na ũhutĩtie Salagate Bypass nĩ ũkuhĩrĩirie Baolala Shopping Center na Wero Technical College ũriganĩtie na Globelex project beacons nä njä kä re na barabara nä njarie thogora nä kuma ngiri igana rĩmwe rĩa mĩrongo ĩtano inclusive title deed aranä rie na Dhahabu Land å må thä å book plot yaku kå hätå kä ra 0707177177 kana å cere wabici citå harä a Ruiru Town Dhahabu Greek Towers kana Thika Elika Plaza
7: Njoroge, hii roof, naona nataka tumalize by next week. Ndio at least tuendelee na madirisha.
8: Sawa boss, but hii budget, weh, iko tight. Itabidi tuongeze kakitu.
7: Weh, saa ndato wapi do. Na nisha exhaust kila place, hadi my friends, chama, shosho, njoro hakiani.
9: Important plans? Let DTB keep those plans in motion. Get a fast DTB logbook loan of up to 10 million Kenya shillings with minimal requirements using your car and enjoy flexible repayment terms while you continue driving. Apply for a DTB logbook loan today by visiting your nearest branch or calling us at 0719 031 888.